0: ಯಾಕಂಡಕ 26 ಮಿನಿಟ್ ಬದಲಾರು ಏನೇ ಹೋಗುತ್ತೆ ಬೋಳೆ ಫಾಟ್ರೆ ಕೊಳೆ ಫಮಿವಾಣಿ ತೆರಪೋಯ್ ಅವನ ಕೊಳು ಬೇಗಂಡ ಹಾಮ ಹಾಮ ಕೊಟ್ಟರು ಸೆಂಡ ಬಸ್ ಬೋಳ್ ಪೊಸಿಲ್ ಬದಲಾರು 30% ಸಾಪ್ರಣಿ ತೆರಪೋಯ್ ಮೀ ಗ್ರೂಪ್ ಬದಲಾರು ಮೀ ಗ್ರೂಪ್ ತಾವಾದಕ್ಕೆ ಎವ್ವನಾಗ ನೀವು ಗೊತ್ತು ಅತಿ ఐ పాయింట్ ఐకి యుఎస్ఏ అవి పాయింట్ మీ ధన్యవాదాన్ని మిహార్ మీ కోయత మెచ్చుకు మీ హిసాబ్ నతీజ ఎక్కి ఎది పాయింట్ ఐకి ఆస్ట్రేలియా మొత్తం తెవనాక 4 పాయింట్ ఐకి తిమ్మనాక పెరుగు 7 పాయింట్ ఐకి అది పొదుగా తురుకియే అతి 8 పాయింట్ ఐకి తుర్కీ వని మిహార్ గ్యాకండక కూడి తిముగే ఫుర్సత్ ಯುಎಸ್ಎ ಆಸ್ಟ್ರೇಲಿಯಾ ತಿರುಗುವ ಫುರ್ಸತ್ತೆ ಬಯ ಕದ ಬತ್ತೀಸ್ ಟೀಮ್ ತೆರೆಯಕ್ಕೆ ಹಿಮ್ಮೆಣ ಮುಗೆ ಮುಗಿದ ಸೆಬ್ಬಣ ದೇವನ ಟೀಮ್ ದಾಣೆ ನಿಮಿಸ್ತೀನಿ ಎಮ್ಮೆರಗಳು ತಿಮ್ಮನ ತೆರೆ ಹಿಮ್ಮೆನೆ ಆ ಟೀಮೆ ಲಗನಿ ಬಾರ ಗ್ರೂಪ್ ಹೆಂಗಿರೋ ಎಫ್ ಟೀಮ್ ತೆರೆ ತಿಮ್ಮನ ಎಮ್ಮೆರಗಳು ತಿಮ್ಮನ ಟೀಮ್ ತಗೋ ತೆರೆ ಹತ್ತರ ಟೀಮ್ ಹೇಗೆ ತೆರೆ ಬಸ್ ಬಾಕಿ ವಾನ್ ಆ ಟೀಮೆ ದಾಣೆ ಕದ ಬತ್ತಿರು ತೆರೆ ಕೊಮ್ಮ ಗ್ರೂಪ್ ಎಬ್ಬಣ ದೇವಣ ಯಾಗಿ ಕಮಾಯಿತು ಪತ್ತಿರು ಹತ್ತಿರ ವಣ್ಣ ಹೈಡ್ರೇಷನ್ ಪುರಿಯಕ್ಕೆ ಫೋ ಕೊಳು ಫಸಾಗೆ ದಿಫೆ ಎಲ್ಲೂ ಎಲ್ಲೂ ಪುರಿ ಎಲ್ಲಿ ಬೋಳ ಅಸ್ಮಿತ್ರ ಕ್ಯಾರಿ ಬೋಳ ಅತ್ಲಾ ಆಸ್ಟ್ರೇಲಿಯಾ ಕುಣ್ತೇನೆ ಬ್ಯಾಕ್ ಕೊಡು ಫಹತ ಜಸಾದ್ ಪುರಿ ಸೆನ್ಸಾ ಕಲ್ಪೇರು ಫನ್ಸ್ ವೈಸ್ ನಂಬರ್ ಹೆರಿಂಗ್ಟನ್ ಹೆರಿಂಗ್ಟನ್ ಬೋಳ ಅತ್ಲಾ ಪುರಿ ವಣ್ಣ ಮಸೇ ಕುರಿ ನಮಸ್ಕಾರ ಇತ್ತೀಯ ಪೆರುಗೆ ಕೊಂತೆ ಬೊಳತೆ ಆಸ್ಟ್ರೇಲಿಯಾ ಹಾಫ್ ವ್ಯತ್ಯಾಸ ಬೋಳ ಹಿಫಾಂಗ್ ವದೇ ತಮ್ಮ ಸೆಕ್ರೆ ಫಾರಿಂಗ್ ಆಸ್ಟ್ರೇಲಿಯಾ ಕೊಂತೆ ಬೊಳತೆ ಪುರಿ ದೀಪ್ ಮಿದ್ರ ಕ್ಯಾರಿ ಸತಾರ ನಂಬರ್ ಈರ ಕುಂಡ ಎರ ಕುಂಡ ಪುರಿ ಫೋನುವ ಅಲ್ಲಿ ಬೋಳ ಆಸ್ ಬೋಳ ಅತ್ಲಾ ಪುರಿ ಅನ್ ನಂಬರ್ ಬೋಳ ವಣ್ಣನಿ ಮೆಟ್ ಕಾಫ್ ಕುಂಟೋಕ ಕುರಿಗೆ ಸೇರಿತೆ ಬಂಡ್ ವದುವೆ ತಮ್ಮ ಸೆಕ್ರೆ ಮಡ್ಕೊಂಡೆ ಅಂತ ತೆಕ್ಕೊಂತೇನೆ ಪೆರುಗುವೆಗೆ ಆಸ್ಟ್ರೇಲಿಯಾ ಕುಂತೆ ಬೊಳತೆ ಪುರಿ ಆಸ್ ವಣ್ಣ ಮಸೆ ಕುರಿ ಬೋಳ ಕಾರಿ ತೆಕ್ಕೊಂತೆ ಜಯ ಹತ್ತಿ ಗೊತ್ತು ಗೊಸ್ಪೇರ್ ಆಸ್ಟ್ರೇಲಿಯಾಗೆ ಮೆಟ್ ಕಾಫ್ ಮೂರು ಮತ್ತೆ ಅಂಗಳಾದಾಗೆ ಎಬೆ ಹೊಸೋ ಇಲ್ಲ ಮತ್ತೆ ಕಾಕೋ ಅದಿ ಬೋ ಬಿ ಮತ್ತೆ ಚೆಸ್ಸಾಗುವೆ ದೆಮ್ಮೆಗೆ ದೀಪ ಅಣಿಯಾಗಲು ಲಸ್ಕೊಂತ ಕಾದಾಯರು ತೆರಗು ಈಗ ಸಾದ ನಂಬರ್ ಕ್ಯೂಬಸ್ ಬೋಳ ಹಿತ ಕುರಿಯು ದುಬ್ಬಾಂಗ್ ಹೊತ್ತು ಫಹತ ಫೆ ದಫುಂಗಸ್ ಮೆಟ್ ಕಾಫ್ ಮೂರು ಮತ್ತೆ ಜೈಫಿನಲ್ಲಿ ಮೆಟ್ ಕಾಫ್ ಅದೇ ಕುಣಿತೆ ಬೋಳೆ ಮಸೆ ಕುರಿ ಎತ್ತನು ಮೆಟ್ ಕಾಫ್ ನಟ್ಟುವ ಬೆಟ್ಟಿನ ದಮು ಬೋಳೆ ದುಬ್ಬಾಗಣ್ಣ ಮಸೆ ಕುರಿ ಸಾದ ನಂಬರ್ ಕ್ಯೂಬಸ್ ಏನ ದುಬ್ಬಾಂಗಡಿ ಫಹತ ಸಮರೀತುಕೊ ಮೆಟ್ಕಾಫ್ ಮೂರು ಮತ್ತಿಗೆ ಜೈಫಿನಲ್ಲಿ ಇದು ಮೆಟ್ಕಾಫ ಮೇಹಾರು ದಾಡು ಮತ್ತಿ ಫರ್ವಾದೆ ಉಂಟೆ ಹತಾವಿಸ್ ಮೀಟ್ ಕುಳುವಿಚ್ಚೆ ಫುರ್ತಮ ಹಾಫು ಹತಾವಿಸ್ ಮೀಟ್ ಕುಳುವಿಫು ನೀರು ದಿಟ್ಟಿಮ್ ಕುರಿ ಬಿಸ್ಟಿಮ್ ಕಲ್ಲಿ ದಾಡ ವಿಜಯಮತಿ ಿದನಿ ಗುರುಪು ಟೀಗೆ ದೆಮೆಚುಗೆ ಕುಳು ಗುರುಪು ಟೀಗ ಆಗೊಮ್ಮೆ ಮಿಗಿನಿಸ್ತೇನೆ ಆಸ್ಟ್ರೇಲಿಯಾ ತೆಲುಗು ಮೆಚು ಅದು ಮೆಚು ಕುರಿತಾರ ಹಮ ಎಂಬ ತಿಕ್ಕ ಫೆಶ್ಗೆ ಕುರಿಯಂಗಿದನಿ ಯುಎಸ್ಎ ತುರ್ಕಿಯ ಮೆಚು ಮೆಚು ಸ್ಕ್ಯಾಕಂಡ ತಿರಿ ಆಶಾವಿಸ್ ಮೆಟ್ ಕುಳಿ ಫಿಂಗಿರು ನತೀಜಾಕಿ ಏಕೆ ಏಕೆ ದಟ್ಟಿಮ್ ಟೀಮ್ ಸದ್ದರು ಜಾವತ್ತು ಮೆಟ್ ಕಾಫ್ ವರಪುಡ ಅಣೆಯ ಮೂರು ಮತ್ತೆ ಬರಬಾರದು ಲೇಯನ್ನ ಮಂಜರು ಫೆನೆ ಹತ್ತುಗಸ ವರಪುಡ ದೇಹಕ್ಕೆ ಫೆಬ್ರು ಮೂರು ಮತ್ತೆ ಮಿಹಾರು ದಣಮತಿ ಫರ್ವಾ ದಿ ಬೆಂಡೇಜ್ ಕೊಲ್ಲನಿ ಕುಳಿತರಿಯ ನಿಮ್ಮತಿ ಫಳಾಂಗಸ್ ಕೂತು ಜೇಬು ನಿಮ್ಮತಿ ವರಪುಡ ಕವರ್ ಕೊಲ್ಲಾಗ್ತೇನೆ ಫೇಬಿ ಜೋಸಿಗೆ ಬರಬಾರು ದೇಹರ ಮ್ಯಾಕಿ ಜೋಸಿ ಬದಲುಕೊಲ್ಲನಿ ಈ ಅಣ್ ನಂಬರು ಮೆಟ್ ಕಾಫ್ ಲೊಲಾದಿ ಮ್ಯಾ ನಿಮ್ಮತ್ ಫಳೆ ಆಗೋಸ್ಕರ بول كلمه اللي في جون كليفون والي ارمتي ميدان مولفان كريجيلن كريجيلا باكل فات هاف ميدا سام كنت لك ديفن كنترول كولا تيتي كليفون والي بوتي نمبر ويلز كويس ويلز كويس كليفون والي بول اس ميدان هوس كو داندي بول هاف ميدا سام فات اوستراليا كنت دفاع كوريا بتاس ارمتي ميدان كارين بير 30 مينيت كولي فورت مهاف ديتيم كولي بيستيم كولدان ميجن పెరుగుయ లీఫేదు పెరుగుయకి హతరు నంబరు ఇల్లని హతరు నంబరు కెసీరస్ మేరు ఫార్వాహద ఫేబి కుంతిరియాస్ ఫార్వాఫ్ ఫాహు కొన్ని కోచ్ లీఫేదు మెదురున క్యారి పెరుగుయకి ఎల్లు పెరుగుయకి హతరు నంబరు كثيرس اللي في البول اس اوستراليا ايرت داند اوستراليا كنت دفاع كور بول اس تيرتي كور هاف ميدا اس اوستراليا هاف تي بيرك كنت بول تا جسال بنك اوستراليا كنت بول تا كور سنسا كنت بعد كور دي كنت دي هوسكو انا كور فنوا دي بول دي بنسي دفاع هات بيرك كنت باك كور فات ويلز كويز ويلز كويز كور ديف ميدا كان كنت كور فات تير نمبر تير نمبر كنت كور بول تير نمبر سات نمبر بول كور جيل اف كيوبس اي كيوبس كور فنوا دي بول اس اريمتي ميدا كان كنت كور باك كور فات جسال نيكس ఏం కుంతరేగన కురియ తిరితిన తేవిస్ నంబర్ గదాజాయ గదాజా కుంత మడకొల్లే హర్ కుంతరే నట్టు ఆ వదివే తమ సెక నట్టు ఆ వను బదులుకు బ్యాక్ ఆఫ్ ఫాతనిక సాఫ్ మెదాస విలడ విలడ మేడాయ మేడానాయ మేడాన కొలే ఫ కురి జేదని కురి జేద తిరితి కురి హాఫ్ మెదాస బ్యాక్ ఆఫ్ ఫాత జసాది కురియ దే నంబర్ విలక్స్ విలస్ క్విజ్ క్విజ్ క్విజ్ క్విజ్ దిఫ్ తేవిస్ నంబర్ గదాజా గదాజా కుయ దీఫ్ ఎరకారే కుంతరి హతరణ బహతరణ బోల్ వాదే తమ సెకండ్ ఫాత్ ఆస్ట్రేలియా కుంతే బోల్ అత్లాఫ్ అత్లాఫ్ కురి ఫోన్ వాలి కురి ఫోన్ వాలి బోల్ అస్ మెదం హరస్కో దాన్ ది బోల్ ఫహం ఫుతు మెదం గకారే పెరుగే కుంతే బోల్ అత్లాఫ్ కురి ఆస్ట్రేలియా హాఫ్ తరే కురి ఫోన్ వాలి అన్ నంబర్ గోమెస్ తం కో ఫాత్ హన్ కే సెం కుంతే రేక ఎన్ ఫసన్ సా కుతరే ते नंबर विलेज क्विज विलेज क्विज कुरे फोनवा देने साफ विदा सब जेदा कुरे फोनवा दे फोनवा दे माति मति ने देने ओसे एते वन दान दे बोले फात ओसे को ते बोला ते वत कुरिया आरी मति हाफ के विदा सब 22 नंबर इरविन इरविन कुरे गस मते उसको बाते फतिर ते कुरे फोनवा दे कौन ते का सतार नंबर सतार नंबर बोला ते कुरे हाफ के विदा सब जेदा कुरे गस रे यार हम कुरे ने को मड को को नट्टो वन मते कुरे बातो मेडान बोला ती अतला कुरे फोनवा दे मते ना कैरी आरी मति गस फात ऑस्ट्रेलिया को ते బత్తిరిస్ మీట్ కులైఫ దెటిమ్ కులైఫ స్టిమ్ కల్దాన నిజ మి గ్రూప్ అనే మ్యాచ్ కు నతీజాకి మ్యాచ్ మిస్ బత్తిరిస్ మీట్ కులైఫ మీరు తీలన ఇలన కురి గ మియుగ తు తుర్కి కులి గత దే దే మే కొని తుర్కి గోది జా ప్రమోటరే ఆస్ట్రేలియా కుంటె కురి తిర్తి మెదర్ హోస్ కు ఆరిమతి హాఫ్ మెదా సమ్ గోమెజ్ గోమెజ్ పీరంగ కారి కుంటె గతిఫెన్ కంట్రో కుల కురి వన్న మసే కురి బోల్ ఫ కురి చేల నవా నంబర్ ఎన్సిసోయి కురి దేమ్ మసే కురి బోల్ కారి దియా కొరంతే ఫాగే ఫా ఆరిమతి బోల పే ఎన్సి సేను ఏ సోల నంబర్ బెహిచై బెహిచ బోల జహం తిరే కారి దియా కెసీ రస్ కుల్ కుసా గొలి దిఫె జహం ఫుర్తం హాఫ్ కే కొలం కురి తయారు దిటిం కు ఎబ్బిస్టిం కు దలన జే ఫుర్తం హాఫ్ 33 మినిట్ కొలై ఫా పెరుగుయ కసతి ఆస్ట్రేలియా కస్తలడ విజయ పెరుగుయ హాఫ్ కే గ్యాకండ క మెతా ఎస్సా పెరుగుగా గ్యాకండ క ఫస్ట్ వన్ క ఫుట్ కారిక బాఫ్ కురే ఫోన్ వాదని బిహి నంబర్ ఆస్ట్రేలియా కే విల్ ఫేజ్ విల్ పేటో సో వల్ పేటో వల్ పేటో కురే ఫోన్ వాద కు మడకొల్ల గ ముందు పెరుగుయ కుంత్రి గోల్ ఫోటో తంగ ఫాత్ జస్సాది హాఫ్ కే మెదాసం తీర్ నంబర్ కురే ఫోన్ వాద నేల్ ఫోన్ వాద పోల గోల్ దమాస్ ను వేరంగ తీయే గో దమాస్ కు ఫోన్ వాద నేమ్స్ మాబడ ఆరిమత్ దివత్ కు గోదర తిరే గోదర కనాద్ మఫన జల పేరు గది గోల్ కుర్మతి ది ఫెజం పెరుగుయ 33 మినిట్ కులవిచ్ ఫుర్త మహాఫ్ 33 మినిట్ కులవి ఫింగిరు ద టీమ్ కు ఎవ్రీ టీమ్ కు దలని జి గోల్ కుర్మతి కురే ఫోన్ వాలే ఫోన్ వాల్ బోల్ మత్ మత్ గస్ మెదో హస్ కు దాంది బోల్ ఫహత్ ఆస్ట్రేలియా కొంటే బోల్ తా కురే మెదో కాన్ కొంటే గదే జసాద్ బోల్ ఫహత్ పెరుగుయ కొంటే బోల్ తా కురే మెదో హస్ కు కురే ఆస్ట్రేలియా హాఫ్ తే ఫోన్ వాల్ బోల్ ఫహత్ ఆస్ట్రేలియా కొంటే బోల్ తా కురే దిఫ్ తీత్రి సోన బెహిచ్ బెహిచ్ కురే ఫోన్ వాల్ బోల్ ఆని మత్ గస్ లిబెని కొంటే రే కొంటో కు కురే వన్నని హాఫ్ కు మెదో హస్ బది మెదో బోల్ కురే జేలే ఫస్ట్ నంబర్ రోయ్ బోస్ బోస్ కారి దే కొంటే నట్టు వన్న మసే కురే బోల్ ఫహత్ పెరుగుయ గే మెయిడాన దిఫా కు ఫోన్ వాల్ బనక బోస్ బోస్ కురే ఫోన్ వాల్ బోల్ ఫహత్ దిఫా కు 3 నంబర్ අල්ඩරේට් දිෆක් කර ෆොනවා අද බොලස් මෙතුන කෑරින් පෙරුගේ හාෆ්තෙන් ඔස්ට්‍රේලියා කුන්තේ බෝල ෆැන් ගොස්කොස්ව කෑරි දියා පෙරුගේගේ නවාර නම්බර එන්සිසෝ කුරි කොටා ගුලගේ ඉෆෙජ්ජෝ බෑකල් ෆාත ජස්සල් තේවිස් නම්බර් ෆන්සවිස් නම්බර් හෙරිංගටන් හෙරිංගටන් කුරි ෆොනවා අද මෙතුන කෑරින් සෙන්සා කතරේ ගොරි කුන්තේ ඉවරින් ඉරුවින් වැකල පහත ජසාද කුල්තරගෙන කුරින් හාෆ් මිදෑසම් පෙරුගේ හාෆ්තෙන් කුල්තරගේ දිෆෙන කුරින් කුසිරතේ වන්නංගදෙනි පෙරුගේ ඉරකාර දිෆි තේර නම්බර් කුරින් ෆොනුවාද මොසේ කුරණි නේල් අරිමති බේරෝ කෑරි කුල්තරගෙන කොන්ට්‍රෝ කොද කයිදු කොද නට්ටව මෙඩාන ගන්න නට්ටව කුරින් දිෆි ඉරකාර කුල්තරග එන කුරින් ෆොනුවාද බෝල කීපර් ගයාද මෙගේ දියේ බර රීතික ෆස්ට් නම්බර් ගෝදර බේරල් චරක ජෙහෙලා කුරින් ෆොනුවාද බෝල සීදා කීපර් අත ෆොනුවාද වනි ද ෆස්ට් නම්බර් බොස් ෆොනුවාද බෝල කීපර් අතන් අයි සීදා අනකස් කීපර් කුලේ ෆොනුවාද බෝල කුන්තිරේකන ෆහතු බෑකොල බෝල් කීපර් ගිල් දිෆා කුලේ ෆොනුවාද බෝල ඇස් සෙන්සා හොරස්කෝ දාන්දි බෝල ෆහතු පෙරගේ කුන්තේ දිෆා කුලේ බෝල තැ ඔස්ට්‍රේලියාගේ සෝල් නම්බර් බෝලති දෙහිච් බෝල තැ බෑකොල ෆහතු ටීම් කැප්ටන් නවා නම්බර් සෞට් සෝට් සෝට ඒ සෙන්සා කතරේ ගෝරි වෙල් පෙටෝ බෑකොල ෆහතු සෝට කොන්ටෝ කොද කුරි ජේදනි සෝට බෑකල් ෆහත හාෆ් මිදැස බේරෝ කැරි එහෙන් කුල්තේන කුරින් ආරිමති බාස් බ ඉර්වින් කුල් ෆොනුවාද බෝල ඇස් පෙරගේ හාෆ්ත පෙරගේ හාෆ් මිදැස ම දීපිච්ච ඔස්ට්‍රේලියා කුන්තේ ඔස්ට්‍රේලියා කුන්තේ කුරි කොන්ට්‍රෝ කර වන්න ආරිමති දෙපරා දෙකුන්තේ වාතේ කුරි දී ෆේර පෙර කුන්තේ එක නට්වා බඩු දෙල බපුරි අන හුට්ට මෙයිඩන් එක නට්වා කුල්තේක දී දී බෝල ෆහත බෝල අත්ති ඔස්ට්‍රේලියා කුන්තේ ඔස්ට්‍රේලියා සබ්බීස් මෙයිඩන් පොරතක් කුරේ ෆොනුවාද පෙරුගේ මෙඩාන බොලතක් කුරේ ෆොනුවාද දුවේ ෆරණි පෙරුගේ කොන්තේ බොලතක් කුරේ කොසාර මෙතපර කුචේ දැපා සම්ක මෙතපර ඉරේ ආර හමකෝ කරත් දී කොන්තේ නට්ටව වන්න මොසේ කුරි කැරේ දී ඔස්ට්‍රේලියා කොන්තේ දිෆා කුරේ බොල දී කොතේ සම්ක තිබේර ඔස්ට්‍රේලියාක තින් වන්න නම්බර් තින් නම්බර් සකේටි ෆොනුවාද ගුවාරි මති පෙරුගේ දී ෆෙල්ලු පෙරුගේ එල්ලු 26 නම්බර් මෙඩාන එල්ලනි 30 මිනිට් කුලවිජ තිරිස් හැමිට පොළ ෆෙන්ගිර දෙ ටීම් කල එවිස් ටීම් කල දන්නේ නැ ජේ පුරි එලි බෝල් ෆාතු එරතරේ බෝදුන් කුර ෆොනුවා අලි බෝල් දිබෙනි පෙරගේ කොන්තර හොස් කන මස් ෆය කරංගල් නේ ෆාග ජේ ලෙෆ් ටික තු ස්පේ කොන්ට්‍රෝ කොන්ද මසේ කුරි බෝල ෆාග ජේ හබු බේර වගෙන් දී ගලා ජ ෆාග ජේ බලා ජෙනු මේ එවෙලොස් ෆාග ජේ ලා බෝල් බේර වගෙන් දී තිරිස් හැම් මිනිට් කුලවිච්ච ෆොර්ත මහාෆ් තිරිස් හැම් මිනිට් කුලවිච්ච ඉර දෙ ටීම් කර එවිස් ටීම් කල් දඩරජ මෙතන කැරි කුල ෆොනෝ ආලාෆි ඔස්ට්‍රේලියා කුන්තේ කුල ෆොනෝ ආල් බෆාත පෙරුගේ කුන්තේ බෝල් ගුජේ මේඩාන බෝල් ගුජේ බෝල් පෙරුගෙන් දී දී ෆේල් දුන් ඔස්ට්‍රේලියා එන්නන් අස් පෙරුගේ හාෆ් කමිදාස කුරින් ඉල්ලා ෆේරේ කැරි എല്ലി പോലെ ബാവിസ്റ്റം പുറത്തു ഇവരിൻ എവർ കുരി ഫാത്തും പെരുകെ കൊന്തേ പോലത്തെ കുരി ഹാഫ് വ്യത്യാസം കുളത്തേക്ക് തീരെ ബാക്കുള ഫാത്ത ഡിയറെ കാരണം കുരി കുന്തിരെ ദീഫ് എന്നെ കൊണ്ട്രോ കൊല്ല കുരി ആരിമത്തെ ഹെൻ കുളത്തേ കുരി ഫോണുവാദ് പ്രശ്നം ചാക്കാൻ ഒമ്പത് പോലെ കുരി വണ്ണമ സേക്കുരൻ വെട്ടിച്ച് കാരദിയ ഓസ്ട്രേലിയ കൊന്തേ കാജിയെ വെട്ടുന്നു ആരിമത്തെ ആകുത്ത അസ്ബേരുക ദീഫേലു തിരിസ് അമ്മിനട്ട് കുളീഫ് തിരിസ് അമ്മിനട്ട് കുളഫിംഗിറോ ദീം കൽ എവിസ് ടീം കൽ ദണ്ഡ ജയ ඔස්ට්‍රේලියාගේ අන් නම්බර් මිඩ්කෝෆ් බොලත්ත බෑකල් ෆාත ඩීර කැරි ටීම් කැප්ටන් සෝට කොන්ට්‍රෝ කොල පුරි දිෆාරි මත බේරෝ කැරි කොන්ත්‍රික ෆාත සෝට කොන්ට්‍රෝ කොල පුරි ජෙහිල සෙන්සකල් කැරි කොන්ත්‍රික පුරි ආරි මත ෆන් ස්විස් නම්බර් හෙනින්ටන් බෝල් ෆැ පුරි ජෙහිල බෑකල් ෆාත මෙදුන කැරි කොන්ත්‍රික දින බෝල් ෆැ පුරි ජෙහිල ෆාස් මෙතන හොස් කො වදිජ පෙරුග හාෆ්තේ වද පුරි ඒර කැරි කොන්ත්‍රික දෙන් ජසල් බෝල් ෆාදරුන් ගස් ෆාත ඉරතන කීපර් කොන්ට්‍රෝ කොල කෝද රිපර් ප්‍රේතන බෝල් කොන්ට්‍රෝ කොල මරමුන් බෝල් ෆැ ඉතරි වදලා පුරි මෙදුන හොස් කො ෆොන වාලා ෆේරේ බේරෝ කොන්ත්‍රික පෙරුගේ දෙ නම්බර් Velasquez back for Fahatan kes Fana number Gomez Arimati Medana difa kur fonwa the ball as mero hos kur hos ko dan de ball Fahato medo matin ball control ko da kur one number ko 3 number Sakati kur fonwa ba kari de kul tira ga je la parmit ball be ni fedo Australia kul tira kur medo matin kur fonwa the ball as Fahato peruge kul tira ball sa kur je la Australia half the bad left kur fonwa the ball kari dia circuit ga je la ball be ru gen die ഇർവിൻ ഗാജയുടെ ബോൾ പേരുകെത്തിയെ. തിരീസ് നോമിനേറ്റ് കുളിവിച്ച് ഫുർത്തും ഹാഫ് തിരീസ് നോമിനേറ്റ് കുളിഫിംഗ് ദറ്റീം എവ്രി സ്റ്റീം കൽദണ്ടൻ ജെ പെരുഗു എക്കുളത്തിന് ബോൾ ഫാൻ കുറി ജെ ലാഫ് ഹാഫ് കി മിദായ സാബ് ഉക്തം കുൾ ഫാഹത്തം ഇതിന് ഹാഫ് കി മിദായ സാബ് മെയ്ഡാണ മെയ്ഡാണ കൊണ്ടോ കൊല്ല മെദ്ദർ മത്തി കുളത്തിൽ ദീഫേനെ കുറി അരിമത്തി ഇരക്കുണ്ട ഇരക്കുണ്ട കുറി ഫണുവാദ മസേ കുറി കാര്യ ഗസ്റ്റ് ആ കുളത്തേക്ക് പോരി ഇരക്കുണ്ട എയ് എൻ സി സോ ബോൾ ഫാൻ തമസേ കുറി കാര്യത്തെ കുളത്തേക്ക് അജയനെ ബോൾ അരിമത്തി സാളിസ് മിനിറ്റ് കുളിവിച്ച് സാളിസ് മിനിറ്റ് ഫുർത്തം ഹാഫ് കുളി ഫിംഗർ ദീം കുറി എവ്രി സ്റ്റീം കുതിലാണ് എനിക്ക് ഫിഫ വേൾഡ് കപ്പ് ഇതിഹാസ സബ്യൂഹുക പെരുകെ അതി ഓസ്ട്രേലിയ ബദ്ധ ക്രാമിച്ച് കുളം കുറിയ വിധനെ കുളം തന്നെ മീ മെച്ച് കുറിയതാരും മീ ഗ്രൂപ്പ് അണിമെച്ചു കുളം സേവ കുറിയത്തെ എയ് യു എസ് എ തുർക്കി മെച്ച് മെച്ചുക നതീജാക്കി മിസാബങ്ങാരോ ദിലനു എന്തനു കുറിയുക തുർക്കിയോത്തി കുളത്തിലെ ബോളിഫാൻ കുറി ജെഹലിനെ കുറി തിരിത്തിരി അറിമത്തി ഹാഫ് മിതാ സന്ദീപ് കുളത്തിലേക്ക് നമസ്കാരത്തിയ ഓസ്ട്രേലിയ കൊന്ത ബോളത്തിലെ വരുത്തിക്ക് നട്ടോ കുറി ജെഹല തീർത്തി കുറി ചെൻസ കാര്യ കുറി ഫോണുവാൽ കാര്യത്തെ കൊണ്ട് വെട്ടുക ദിഫാ കുറി മാക്കസ് ഓസ്ട്രേലിയ കൊന്ത ബാക്ക് ഫാത്ത് ഹിറിംഗ്ടൺ ഹെറിംഗ്ടൺ ഹെറിംഗ്ടൺ കുറി ഫോണുവാൽ ദൂ ഫാറണി ഓസ്ട്രേലിയ കൊന്ത രേരെ പേർ ഫിനിഷിംഗ് ബോൾ വറ പാർത്തു ഫതിയ അഷാറ നമ്പർ പി ജോഹൻ നവാർ നമ്പർ സോട്ട ആനിമസ് ബോള പേരുകെത്തിയ സാളിസ് എമിനറ്റ് കുളിഫ ജെറ്റിം കുറി വിഷ്ണിമ കൽദാണ്ടൻ ജെ സുമസുമിക് പെരുകെ കുളത്തെ കുറി മധുമത്തിൽ എല്ലാ മിഥുന കാര്യങ്ങൾ എല്ലുമ്പോൾ ഓസ്ട്രേലിയ കുളത്തെ പോലും ജെഹല ബോൾ പെരുകെന്തിയെ ഡിഫേലും പെരുകെ പെരുകെ എല്ലിന് ഹാഫ് മിതാസാം പെരുകെ ഹാഫ് കെത്തിന് എല്ലങ്ങ സാത്തണ നമ്പർ പെരുകെ കെസീരസ് സാളിസ് എമിനറ്റ് കുളിവിച്ച് ഫുർത്തും ഹാഫും ദെറ്റിം കുറി എവ്രി സ്റ്റീം കൽദാണ് എനിക്ക് കുളം കുത്തിന് പെരുകെ കുളത്തെ പെരുകെ ദേ നമ്പർ വെൽസ് ക്വീസ് തീർത്തി ദീഫ് മേഡാണ മേഡാണ ബോൾ കുറി ജെഹലാസ് മേദ ഫോണുവാദി ബോൾ ഫാത്ത് ദിഫാ കുറി ഓസ്ട്രേലിയ കുളത്തെ ദിഫാ കുറി ബോൾ ഓസ്ട്രേലിയ ഹാഫ് മെദാസാം പെരുകെ തീ അരിമത്തി ദീഫ് എന്ന പെരുകെ ഗെല്ലു കുറി തങ്ങൾ ഫാത്ത് മെദുന ക്യാരി കുളത്തിരി ഗെല്ലാ ഫെന കുറി ഫോണുവാദ മസേ കുറി കുളത്തെ മടക്കോ ദാൻ ദിക്കുളത്തിരി ഓസ്ട്രേലിയ ബാക്കുൾ ഫാത്ത് സെൻസാ കത്തിരി സാക്കെട്ടി കൊണ്ടോ സാക്കെട്ടിയെന്നു അൾട്ടറേറ്റ് കൊണ്ടോ കൊല്ല കുറിയ തിരിത്തിരി ഫോണുവാദി കെസീരസ് കെസീരസ് കൊണ്ടോ കൊല്ല കുറി ജയില ബാക്കുൾ ഫാത്ത് ജസാദി അൺ നമ്പർ ഗോമേസ് ഗോമേസ് എവറസ് ഫാത്ത് കൊടുത്തിരുന്ന കുറി ഫോണുവാദി മേഡാണ മേഡാണ കുറി ഫോണുവാദി പോയി വണ്ണനി എക്കാവശ് നമ്പർ എവദോസ് എവദോസ് കുറിയ നഗാദി മസിക്കൊന്ന് മണക്കൊല്ല കുറി ഹുറുമാക്കും ഫാത്തും തേവിസ് നമ്പർ ഗദാസ ഗദാസ കൊണ്ടോ കൊല്ല കുറിയ ദീപ് സെൻസക അരുമത്തി കുന്തേക്ക് ദീപ് അനക്ക് ഫറാത്ത് അരുമത്തി ഫളി ബദോ കൊല്ല പേരുമാക്കാൻ വിലേജ് ക്വീസ് വിലേജ് ക്വീസ് കുറി ദീപ് തീർത്തി കുറി ഉത്തേരിക്കുന്ന കൊണ്ടോ കൊല്ല തങ്ങൾ ഫാത്തും വലിയ ക്വീസ് വിലേജ് ക്വീസ് കൊണ്ടോ കൊല്ല ബാക്കൾ ഫാത്ത് ഈ സാധി സെൻസക തെരെ കുറി ഫണ നമ്പർ ഗോമേസ് ഗോമേസ് കുറിയ അൾഡറേറ്റ് കുറി ഫോണുവാദ അരുമത്തി മെയ്ഡാണ മെയ്ഡാണ കുറി ഫോണുവാദ ഫാത്ത് ഓസ്ട്രേലിയ ഹാഫ്തെ ഓസ്ട്രേലിയ കുത്തെ ഞാൻ ബാക്കൾ ഫാത്ത് ഏരുത്തേ കീപ്പർ കീപ്പർ ദിഫാ കുറി ഫോണുവാദ ബോൾ മത്തി മത്തി ഗാസ് മെത്തുന്ന കാര്യം ഫേണു ജം കുറി പെരുകെ കുത്തെ ബോധം കുറി ഓസ്ട്രേലിയ ഹാഫ്തെ ഫോണുവാദ ബോൾ ഓസ്ട്രേലിയ കുത്തെ ബോൾ അത്യാഫി അത്യ ബാക്കൾ ഫാത്ത് ജസാദി ബോൾ കാര്യ പെരുകെ കുത്തെ ഗാ ജെഹല കുത്തെ ജെഹ ഫാസ് ഏരുത്തേ ഫാത്തും ഓസ്ട്രേലിയ കുത്തെ ഓസ്ട്രേലിയ കുത്തെ കുറി ഫോണുവാദ ബോൾ മത്തി മത്തി ഗാസ് പെരുകെ ഹാഫ് മെദാസ പെരുകെ തീൻ നമ്പർ ബോളത്തി അത്ലാഫ് അൾഡറേറ്റ് ഏരുത്തേ ഫാത്തും കീപ്പർ ഏരെ പേരും അനക്ക് വിലേജ് ക്വീജ് ജസാദി ഫുർത്തം ഹാഫ് സാളിസ് തീ മിനിറ്റ് കുളിവിച്ച് ദീം കുറി വിസ് ടീം കൽദണ്ഡൻ വിജയ് പെരുകെ കുളത്തെ മത്തുമത്തി മെദ ഹോസ് കുറി ഫോണുവാദ ബോൾ ഏങ്ങാസ് അരുമത്തി ബാറാ കുളത്തെ ഒരു കുറി ഫാത്തും ബോൾ അത്ലി ഫൺ സർവീസ് നമ്പർ ഗാദാസ ഗാദാസ ബോൾ അത്ലാഫ് ഗാദാസ ഈ ഫൺസ്വീസ് നമ്പർ ഹെറിംഗ്ടൺ ഓസ്ട്രേലിയ ഹെറിംഗ്ടൺ ബോൾ അത്ലാഫ് കുറിയ കുളത്തിലേക്ക് എത്തിയ ബോൾ ജഹജവ കയറിയെത്തിയ പെരുകെ കുളത്തിരെ കുറി കുഷാ കുടുക്കൽ ഈ ഫെജും ഓസ്ട്രേലിയ സാളിസ് തിമ്മിനെട്ട് കുളിവിച്ച് സാളിസ് തിമ്മിനെട്ട് കുളിഫിങ്ങിരോ ദിറ്റിയം കുറി എവ്രി സ്റ്റീം കല്ലാണ് എനിക്ക് ഈ മെച്ച് കുറിയ ദാറോ ഈ ഗ്രൂപ്പ് അണിമെച്ച് കുളമെസ് കുറിയ വിതേ മെച്ചു നതീജയാക്കി തുർക്കി ദേ യു എസ് എക്ക് കുളമത്തിനെ മെതുവാ ക്യാരം ബോൾ ഫാൻ കുറി ഫോണുവാദ മസേ കുറണി ഓസ്ട്രേലിയ കുളത്തെ ബാക്കുൾ ഫഹത്ത് കുളത്തിലെ ഫഹത്ത് ടീം ക്യാപ്റ്റൻ ക്യാപ്റ്റൻ കൊണ്ടോ കൊല്ല ബോൾ ഫാൻ തിരുത്തി കുറി ഫോണുവാദ ഷോട്ട കുറി ഫോണുവാദ ഫൺ സ്വീസ് നമ്പർ ഹെൻഡിങ്ടൺ ഹെൻഡിങ്ടൺ ബാക്കുൾ ഫഹത്ത് ഷോട്ടായ ഷോട്ട തിരുത്തി കുറി സെൻസാകത്തിനെ കുറി ബാബിസ് അബിഹി നമ്പർ വോൾ പെട്ടോ ബാക്കുൾ ഫഹത്ത് എനിക്ക് ജസാദ് ഹെൻ കുളത്തിരക്കാൻ കുറി ഫോണുവാദ ഇവരിന് കുറി തീർത്തി ബോൾ വണ്ണനാസ് ഹരിമത്തി ഹാഫ് ആ പേര് റങ്ങാക്കാരി ഹാഫ് മേധാസം കുറി ഫോണുവാദ ബോൾ ഫാത്തും Peruga e conte di fa curi bola meduna ca fenu di amcuri in Australia conte bodu curi fonu al po digo dos meduna ga dima ale metin beer Salis hatar met furtama half un kule vich Salis hatar met furtama half un kule fengiru de team curi bistim kallan nje Peruga conte ba ko fahat meidana meidana conto ko da curi fonu al masse kurni Kuri dino bodu ba ko fahat jessa al direct curi arimat bilis gresa Wales quiz kuri fonu al bola du farani hatar number Peruga ge mur kuri fahat bodu ba ko fahat ifse da conte tre keeper dini Peruga ek hatar number Casillas eri bola enemis ever kuri ete fahat keeper bola hota hai Furtam half and Salis first pitch could begin. It took the key Hamlet to get the bar secret to Kulvich. The team could be still got the energy. Promotere Sota Sota Kontoka Titi Kurafonoa Lefi. Both Bos Kurafonoa, the ball at Lavanakas, Peruga could the Faji Lef, Libani Bos, Bos Kontoka, the back of Fata in Kulterek and Kuria. And number Metkov, Metuka back of Fata, Jessadi. Empress Fatan, Eritrean keeper, keeper, Erebear, Titrin Kuri Funwala, Fanswist number Hinton, Erington Contraco, the Kuri, Ethan, Sota, Sota Bolham Kurija, the Erebear, Erebear, Nukum half, Vedas of Jelako, Matuka, Eburi, Peruga, Ekaus number Naganatuala, Kuri, Divi Kuntri, Medra, Kan, Hinkultri, Bolham, Arimuchi Jela, Kuri, Divi, Evrin, Erebear, Kuntoka, the Kuri half, Midas, and Ponte, different Bolham, Kukus, one and Eritrea, Titrin, Erebear, and Ponte, different Nagadi, Edwani, and Fat Team Kulte Nagadi, Nagadi Bolet, keeper of the Fakuri. Keeper di fa curi boa arimati bere un bere un curi due fesse poi de conte vuole arimati a utes bere de conte svetri lei non bere i ferdo un ostrele che lo curi solo number il left il left curi vado e tu ma se con behi cioè behi curi fonua di bola chiaro di conte ria sabungo ne curi fonua di genui sali first point curi vende che ha minutes il trovo e che tre emetro con le vice de team curi vestimo con la vice Dive Elu, Behich, Elen, Horn and Agadania can, Behich carrying Kuntak and Fahat and Kuntoka Behicha, Behich Kurifonua, the ball, Mama Timothy Fonua, the ball that's a 4 hour student, they go to spare. Itro with Hamir to Terre, Emir to Kundivich, Emir to Kundimuniro. The team could every team could learn and Jimmy Mitch Kuria there. The group of Animich, Turkey, the US image of Kuros Korea, the image of Natija, Turkey, the USA. Kulumutere, Australia, Kulter, Kuri Jail, Kuri Jail, very bad, the Kuter and Bolifang, the Badalaf Kai, the Medan, and not very bad Kuter and Kuria, the Naganaka, the Bolbodo, Fonua, the Irwin Fonua, the Bola, the Eko, the Mazan, the Bera, Ritko. Eritrea e Medra Savate for Irwin Boda Fonwal Bodum, Embroda Fumara Fonwal Bodi Hostan Matimbera. It threw out Hamir to get a Demir to Kunimich Natija Badena, the Sumesume Gold Krimatikur Fonwalani, goalkeeper Peach Kurifonwal, the ball of Matimatingas, Peach and no other team goalkeeper Gil Fonwal, the ball out of Sarimatimber. Australia half kimetasam Australia lipi fe illung Australia ge behi chedani behi chmeduna kyani kuri peruga half tere illu bola Australia konte bodum back ro fahat behi chedani jessa di bola peruga konte atta kuri fonuwal bo Irwin atla kari de konte nattuwal kuri fonuwal bo en vetti che bol bena kisi Irwin in back ro fahat jessa di arimit half metasam Sakiti sakit konto kala kuri konte mara kala konte nattuwa kuri fonuwal masse kuri kari konte ga jehla bol peruga de It wrote the Hammer to Kutan, teammate Rijibaki, teammate, the team Kravish team called London Jesus Mikapato, Australia gave goalkeeper Peach, Peach Kontoka, the Kuria Arimating half, Medasam, area bearing Harrington, Bolfan Kurija, back of Fat, Sota, Sota Kontoka, the Kuria Arimating Divi, team number Sakiti, Sakati Bolfan Kurija, the first, Medunaka Jela Kurifonua, the Matimati Fonua, the ball dear carry, Peruga Hatar number of the Fakuri. At number the Falcon for Wild Boys and Australia half the father sorta sort of control left Tilton Korea, Irwin, Irwin, Nevers, Korea, team number, Sakiti, Sakit, Bolton, Korea, Titi, Kurdi, Medo, Hosko, Kurimo, Peru, half the ring, Australia, Kunta, Australia, Vihi number, Kurifonoa, Masakan, Wolpeto, Korea, Tilton, Sansaka, and Kunta, Fatham, Wilpeto, Wilpeto, Evers, Korea, Gomeza. Gomez is an unnumbered Metcalf back of Fat, the Sali Sota, Sota control, Sota control, the Kuri, the Irvin, Irvin, Metrosco, Peruga, half the Conte, Diff, Arimating, and our part of the first control, Masakur Patunas, Peruga Conte, Diff, or Masakur category. First number of Faggy, the Bolo Peru, and the Boss Faggy. Vitro, the Hammer to Kuter and Hatramet Kuluji Demet Peruga Kasadi, Australia Kasdal Energy. Peruga Conte Kurifono, the Medo Akari, Australia Captain. Sota Sota Kurifono, the Profahat Peruga Conte Bono Kurifono, the Medora Karen, Australia Conte Borta Kurifono, the Bola, Peruga Conte Borta, and Wolfandam Terekari, Australia Conte Kurkosago, the Nifejo, Australia. Peruga, Peruga, half ten Kurifono, and half to Vedasa. It took the Hamid Kutere, first meter to Nimichi, Bakisali, Kasikot, Machin, for the half with Poneme. Nifejo Kuria. Fonua left the number of Belizquiz with Chris Gufonoa de Bola and Aran Hori Hatar number Kisiris and Miss Hanabomot as Fahat and Divini. Australia, the functions number Hinton, Herrington, back of Fahat area, Teleguri. Sota, Sota control of Arimati half to Midas and Saki, Saki to back of Fahat, Sota, Sota control of Kurijel, Titi Kurin Arimati, Herrington, Herrington, Wolf and Kurin as half to Midas of Jela Kurifonoa, the Mosaku and Tankofat, Dirikar, and Kis. Sota Sota Kontokola Kuri Jihla Hering Tana Midra Kar, Sensakal Kar, Sensak Arimat Biro, Tongul Fahat, and Fahato Sota Sota Kurifonua, the Bola Peruga half there, Australia Contessin and Vetiji, and Tedu Dufas Bolfango, one number second Marco Labur, Miridan, America, not two left of Fahato, Ponte, the Diff and Bola Brava, Ether Badeta, Masako, Kotamako, and they put Nagai Nagati, and it's Fahato Bodun, the Fakuri Bola Arimati, Beruangi, Goliaki. Mechuke, Furtam half get Kulunimigate, the Furtam half get Kulunimigate, the Wara Forga, the Kulumaka found. Every Stephen Dun and Nija, the team ever again. Mechuke, they want half get Kulumaka Stephen, but the Dun and Miss Nibu promise you about that.
1: Ashokria, Rasif, Almena, Mihar, USA, North America, Turkey, Mitch, me by eleven, a king, a top me team, Hamamimichaki, Korea damaging America, Turkey, Mitch by other Almena. Morning, Hanka has got to come if you can get a Turkey Molif and Mugota. Then you can get Nati Jacob. Then Miss Australia, then Marmen Penandaniam Adi Vescala Rangal Muni Natija and can open that. If me has some arming, me to get me Tibetan, Mr. Gnathan Motagan, the Hass Live Courage, Mugota, Mirkunani, Dehiraja Garden Tibetan Ham against the. خبر خلاصہ گنہ مشتاق میں خلاصہ تکاتب ابن عبد القرآن عزیز فاروق

എമ്മിഹ ഹംദു സനാ തഅരീഫു ഹഖ്വഗൻ വനി അമാനത്തൻ അദാ കുറുമൻ അലമെന്നൻ അമുർ കുറവി അല്ലാഹ് സുബ്ഹാനഹു വ തആലയൻ മയൻ അല്ലാഹ് ഫിയവ ഹഖ്വഗൻ അൽകൻ വവേ എഹൻ ഇലാഹ കുൻവാ കമൻ അലു ഹികവൻ അദി മുഹമ്മദ് ഗെ ഫാനി എകദാംഗ അലാ കമശ റസൂല കമൻ അലു ഹികവൻ എകദേ ഗെ ഫാനശ എകദേ ഗെ ഫാനു ഗെ ആദു അസ്ഹാബുൻ നശ ഖിയാമതാ ഹമയൻ ഹിയഗതുഗ എബേ കദുന്ന തബാവിഹ ബയകൻ സലവാത സലാമ ബർകത വാന്ദേ യ ഫഹുദ നാഷ് മാങ് അല്ലാഹു ഗൽത കുന്നെ തിയബാമി ഹും മാങ് അല്ലാഹു ബിർവതിവെ തഖ്വാ വരിവെ മാങ് അല്ലാഹു വഹീ കുറവാ ഫവാ ബസ്ഫുലഗെ മാനാഗവെ എ ഈമാൻ വെജെ മിസ്ത കുന്നെ എ ഖദാംഗെ തഖ്വാ വരുവും ഹഖ്വഗെ വാഗതുഗ തിയബാമി ഹും അല്ലാഹു തഖ്വാ വരിവാഷ അതി മുസ്ലിമും കമുകാവ ഹാലുക മെനുവി തിയബാമിഹും മറുനുവ ഹുഷിക്കമെ മുസ്ലിം അഹുന്നെ ദന്നാഷ് അമാനത്തക റക്കാതിരുമക്കി തിമാഷ മുളിജ് മുജുതമാൻ ഏകെ എമ്മെ ഫുരിഹമ മംഫാ കുറണിവി മതിവരി സിഫൈ എക്കമുക സബബും മുജ്തമാഗ അമാൻ കമ സുൽഹവരി ഖങ് ആമുവെ മീസ്തഹുങ്ക മെതുക ദോയ്ബ ഇതുബാർ ബൊടുവെ അതി ഏക സബബും ദുനിയ ആഖിറത്തുക ബാജവരി ഖന്ദിബെ മിയ ഖിലാഫൻ അമാനത്തിരി ഖൻ നെതികൊസ് ഖിയാനത്തിരി ഉമക്കി മുജ്തമാഗ ബിംഗാറൂളി അനിയാവരി ഖമ കറപ്ഷൻ ഫിതുരി ഹക്കു തഗ്ഗെല്ലേനെ ഖമിൻ ഏക നതീജാക്കി ദുനിയഗ നിഖമെത്തുമുക ഇതുറൻ ആഖിറത്തുക ഗദഫദവെഗെം വാ കോഫായ അദാബു അദാബ കുരിമത്തി ദാഞ്ചിഹും ലൊബെത്തി അഹുന്നെ തിയബാമിഹുങ്ക അമില്ല നഫ്സു തകശ അമ്പിദരി നഷ അദാ കുറ വസീഫ തകശ റയ്യതുങ്ക മുതല ഫുരിഹമ അമാന തെരിവെ ഹമെ ഫദാൻ വശാഗം വാ കുതുരത്തി വെട്ട ദിരേ തകച്ചീ വെസ് അണ്ണാൻ ഒജ്ജീലു തകട്ടക റക്കാ തെരി കുറുമൻ മാങ് അല്ലാഹു അഹരമെന്ന ഹവാദ കുറവാ ഫാവാ ബൊടുവെഗം വാ അമാന തെക്കം ഹദാൻ കുറെ തിമാ വെട്ട ഗെല്ലു നുദി ഇസ്രാ ഫുനുക്കും ഹേവുഗൊത്തുക ബേണും കുറുമക്കീവെസ് അമാന തെരി കമുകെ തെരേം വാ കമെ ഖിയാമത്തുവഹും മി ഹുരിഹാ അമാന എത്തക്കാമെതു സുവാദു കുറവേണേ കന്തനെ മാങ് അല്ലാഹ ബിരുവെത്തിവെ അമാന എത്തക്ക റക്കാ തെരിവെ മുസ്ലിം അഹുന്നെ വര വറുകദ അമുർ ഫുളക്കും മാങ് അല്ലാഹു വനി അഹരമെന്നൻ അമുരെ കുറവാഫ ഏകദാംഗെ വഹീ കുറവാഫാവെ ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما معني همكشورون الله اكلانگه ملائكتون نبياگه مچ صلوات دعوت اي ایمان وچ مستكون نه تيابامي هون اكلهگه فاونگه مچ صلوات دبون ادي دعا قراش അതി എക്കലേഗ ഫാനുക മച്ച സലാം ലിവും എതി തിയബാമിഹും ഗിന ഗിനൈ ദുആ കുറാശ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ് اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ورضى اللهم عن الخلفاء الراشدين المهديين أبي بكر وعمر وعثمان وعلي وعن سائر الصحابة والتابعين أجمعين وعنا معهم برحمتك يا أرحم الراحمين آمين ഹദ്ദവ ബൊടുക്കുരവി അളമെങ്കെ വിരസ് കഥാക്കു മുഹമ്മദ്ഗെ ഫാന സലവാത സലാമ ബർഖാദവാന്ദേവ് അതിഥ്യ തുമകൂലി ബഡാഗെൻ തിബ്ബവി ഹതറു ഖലീഫായിന്ന എമ്മെഹ അസാ ബേഖലുണ്ണ താബിഈ ബേഖലുണ്ണ എ ബേഖലുണ്ണ ഹേഗുതുക തബാവിഹ എമ്മെ തകും മി സലവാത സലാമ ബർഖാതുക ഷാമിൽ കുറവാന്ദേവ് ആമീൻ ഹദ്ദവ ബൊടുക്കുരവി അളമെങ്കെ വിരസ് കഥാക്കു അളമെന്നൻ ഹിദായത തഖ്വാ വരിക്കമ ഇഫത്തരിക്കമ തനവസ്കം മിംവർ കുറവാന്തെ എമ്മെഹാ റോങ്കാതക ബലിമടുഖം അളമെങ്കെ രാജ റക്കാ കുറവാന്തെ ബലിവെ ഉളെ മിഹുന്ന ഷിഫാ ദിവ ഫുരിഹമ സിഹത ആഫിയതുഗെ നിഅമൻ അളമെന്നൻ മിംവർ കുറവാന്തെ ഹദ്ദവ ബൊടുക്കുരെ വിരസ് കഥാക് അളമെങ്കെ രാജ തിയാഗി കുറവ തിയാഗി കം ദമഹട്ടവാന്തെ
ರಾಜ್ಯಗೆ ಎಂವರಿಖಮ ಮಸ್ವರಿಖಮ ದಂಡುವರಿ ಖಮ್ಗ ಬರಕಾಯ್ದವ್ವ ಫುದುನ್ ತಿರಿಖಂ ಇತುರು ಕುರವ್ವಾಂದೇವ್. ರಾಜ್ಯಗೆ ಇಕ್ತಸಾದಿ ಸಿನಾಯ್ತ ವರುಗದ ಕುರವ್ವ ತಿಯಾಗಿ ಖಮ ಸ್ವಾಗತಿಕಂ ಮಿಂವರು ಕುರವ್ವಾಂದೇವ್. ಹದ್ದವ ಬಡುಕುರಿ ವಿರಸ್ಕದಾಕು ಮಿ ಲೊಬ್ಬುವೆತು ಕೌಮ ಅಮಾಂ ಕುರವ್ವ ಅಮಾಂ ಕಮ್ಮತಿ ದಮಹಟ್ಟವಾಂದೇವ್. ಇಸ್ಲಾಂ ದೀನ ದುನಿಯಾಗೆ ಕಂಕಂ ಇಸ್ಲಾಹುಗೆ ಮಗುಂ ಹಿಂಗೆ ಮಟ್ಟಕ ಇಬರಸ್ ಕದಾಂಗೆ ಮೆದುವರಿ ಕುರವಾ ಫಾವಾ ವೆರಿನಂ ಹಿದಾಯತ ನಸ್ರ ತೌಫೀಕುದೆವ್ವಾಂದೇವ್. ಅಳಮೆಂಗೆ ತೆರೆ ಮರುವೆ ಗೊಸ್ಫಾವಾ ಮೀಹುನ್ನ ದಿರಿತಿ ಬೀಂಗೆ ಫಾ ಫುಸವಾ ರಹಮೆಲ್ಲವ್ವಾಂದೇವ್. ದುನಿಯಗಾವೆ ಸೇವಕಂ ಆಖಿರತುಗಾವೆ ಸೇವಕಂ ದೇವ್ವ ನರಕ ಗಾದಾಬುಂ ಅಳಮೆಂಗ್ ಮುತ್ತಿ ಕುರವ್ವಾಂದೇವ್. ಆಮೀನ್. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين وانصر عبادك الموحدين. اللهم انصر اخواننا المسلمين المستضعفين في فلسطين وفي كل مكان. اللهم كن لهم عونا ونصيرا. اللهم عليك باليهود الغاصبين. اللهم اجعل كيدهم في سفال وامرهم في وبال. اللهم من ارادنا وبالاسلام سوءا فاشغله في نفسه واجعل تدبيره تدميرا له يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات

ആദ്യമത്തെ ഇവിടെ അത്തി അവൾ മേന ഉറുഗ്വേ ഗവൺമെന്റ് സ്ഥല ദെൻ സ്പെയിൻ ഗവൺമെന്റ് ആടി ഇവിടെ.